ഉഭയർ റൺമുത്തു ദൂവ ചിത്രപാട്ടേറ്റ് ഗലന ഗഗയ്ക്ക് ജീവിതത്തെ ഗീതേ ഗായമിൻ ചിത്രപ്പെട്ട് പസുബിം ഗീ ഗായനേറ്റ് ഇളമ്പിരുന്നു എത്തനും പസ് ശ്രീലാങ്കയ ഗീതേ തുല ശ്രീലാങ്കയ സംഗീതേ തുല വിശാരദ നന്ദ മാലി സ്വരെ റൺ സ്വരയ ബോട്ട് പത്തുന്നു അഗേ ഹഡ് റൗ നൊതുൻ ഇസൗവക് സിംഗല സംഗീതെ മുസൂണു തലക് നെതി തല വിശാരദ നന്ദ മാലനിയ ഗ്വാനദ്രി സർല ഗീതേ തുല ചിത്രപട പശുബിം ഗീ ഗായന തുല നാട്യ ഗീതേ തുല മേ ഹെമ തനക്മ അഗേ മധുര സ്വരേ സംഗീത ജ്ഞാനേ